ശുഭവ കോരി സഞ്ജ സൂര്യനെ നനതൊന്നു വേടിക്കെ വേഗമൊഴുകി വേഗയിത്തു ചുക്കി ചന്ദ്രനെ വിളംബയേത്തേ ಬೇಗ ಬೆಳಗ್ಗೆ ಬೇಗ ಹೋಗುವ ಹೇ ಹೇ ಹೇ ಬೇಸುಗಾಳಿಯೇ ಈಗ ಬೇಗ